0: In archery, Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran Per Kam coach Martin Danslo 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Phogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: ശുനിലെ ഹിന്ദിയപ്പം ഇംഗ്ലീഷിൽ സംവാദ് റിലക്ഷണി ആകാശവാണി ദില്ലി കേന്ദ്രരു ആകാശവാണി ബ്രഹ്മപൂർ സമയ വർത്തമാൻ സന്ധ്യ 6:10 ശ്രോതാ ബന്ധു വർത്തമാന ശ്രോത ആജി എം ആസന്തക്കാലി ആമ കേന്ദ്രരു പ്രസരിത കാര്യക്രമം സമ്പർക്കെ സൂചന ആജി സന്ധ്യ 6:15 ശുണിവ ശ്രീരാമചന്ദ്ര മനസ്സര 24 ഭാഗ പരിപ്രശ്നി ദേശഭക്തി തട്ടിയെ സന്ധ്യ 6:30 ശുണിവ ഓഡിയാ ആൽബംര ഗീത രാത്രി 7 പ്രചാര കരിവു കേട്ടി ഓഡിയാ ചലച്ചിത്ര ഗീത രാത്രി 7:30 ശുണിവ ପ୍ରାୟୋଜିତ କାର୍ଯ୍ୟକ୍ରମ ବନାନୀ ରାତି 8ଟାରେ ପ୍ରଚାର କରିବୁ କେତୋଟି ହିନ୍ଦୀ ଚଳଚ୍ଚିତ୍ର ଗୀତ କେତୋଟି ଓଡ଼ିଆ ଚଳଚ୍ଚିତ୍ର ଗୀତ ଶୁଣିବେ ରାତି 8:15 ରାତି 8:30 ଶୁଣିବେ ଓଡ଼ିଆ ଆଲବମ୍ର ଗୀତ ରାତି 9ଟାରେ ରହିଛି ବିବିଧ ଭାରତୀ କାର୍ଯ୍ୟକ୍ରମ ରାତି 10ଟାରେ ଶୁଣିବେ ସଙ୍ଗୀତକା ଅଖିଳ ଭାରତୀୟ କାର୍ଯ୍ୟକ୍ରମ ଶ୍ରୋତାନ୍ଧୁ ଏଥିଲା ଚଳିତ ଅଧିବେଶନ ରାମ କେନ୍ଦ୍ରରୁ ପ୍ରସାରିତ ହେଉଥିବା କାର୍ଯ୍ୟକ୍ରମ ସମ୍ପର୍କରେ ସୂଚନା।